0: സിംഹള ഹിന്ദി റീമിക്സ് റീമേക്ക് ടു ബീറ്റ് മിക്സ് വേണ
1: അൺലിമിറ്റഡ് റേഡിയോ ഫൺ എക അതിശയ പ്രഥമ വതാവട്ട വെനസ്മ ഡിജെ സംഗ്രാമയാക് നെറ്റ് എഫ് എം ഡിജെ നൈറ്റ് വിത്ത് ഡിജെ രമേശ് ആൻഡ് ഡിജെ ഡിലി ഫണ് എക്കട്ട് സെറ്റ് വെന്ന ടാഗ് ദിനന്ന നെറ്റ് എഫ് എം ഡിജെ നൈറ്റ് അത് റാൻ നവേർട്ട
2: വസ്ത്ര വിസയാതക വിശ്വാസനീയത്വ സമഗ രസയായി സമ്പ്രദായായി എക്കട്ട് മുസുകൊട്ട് ലോകത്തും രസയ ബെദന സുസികോ ബേക്കേഴ്സ് ഡൻ രസവത് ആഹാര പാന കേറ്ററിംഗ് സേവാവ സമഗ വിമസീം ബിന്ദു 77 45 195
3: Oh my god, this is original.
4: Nako
5: makeup ilage kindara handava bro.

റൈറ്റ് മേവലാവെ സുസുക്കോ ബേഗസ്സേക്ക് സ്റ്റാഫിക്ക് സെറ്റക മാവാഹകനിന്നോ സ്പെഷ്യലി അപ്പേ മിസ്റ്റർ ധീമാന്തവ ഗുഡാ കാതരി മതക്കരണോണ കടുവാവല കൊട്ടാവല നുഗ്ഗകിടത്തുള്ള ഷാക്കാ ദഹ ടീം കൊല്ലുകെല്ല സെറ്റക്കട്ട് ആദരി മെരിലത് പാക് ജയവേവാ.

റൈറ്റ്. അപ്പൊ കൊള്ളു കൊല്ലു തിന്ന വലങ്കാവിട്ട് ഇത്രക്നമേ ജാത്തി അന്തരയിട്ട് ഇറങ്ങിയാണെന്നോണാണ് അഭിനയത്. റൈറ്റ് ഏനിസ അമ്മ പാട്ട് ഷാൻസിക്ക് തീനോ ലൈവ് ശ്യാഗരള കമന്റ് കത്താണ് ഡി ജെ രമേശ് ആൻഡ് ഡി ജെ ഡിലീഗിയല ഡിപുറം കമന്റ് കാരണം കിനാവണി അഭി തോറന്നെ ലാസ്റ്റ് ഇന്ന് മങ്ങോട്ട് കൊള്ളഹമാർ വിനകാൻ ചാൻസ് ഇന്ന ഡി ജെ ഡിലി രമേഷ് കമന്റ് കര ശ്യാപാര ദ മഹരിദ്.